0: ഞങ്ങൾ ലാവ് ഉദയനവയായി
1: ലൈവ് FM.LK
2: വേഹസ നിവർണ റിത്മയ www.liveFM.LK.